0: ചിലക്ക നടക്കേ മോലായംസ ഉള്ളന്ത വയ്യാരമേ നീ നാമാന്നെ ശൃംഗാര ഭേദങ്ക ഭാവിച്ചി ജപിസ്തു.
1: ആകാശവാണി വിജയവാഡ. Still the voice of the nation. 90 glorious years, 1936 to 2026. It's a sixer. Akashavani, 90 years. Not out, not out, not out. Akashavani, Vijayawada. Krishnamma Sakshiga. Still batting for you forever.